ആസായോ നുകയാവർ ഉണ്ണാനമുത്തോ നുകയാവർ ഉണ്ണാനമുത്തോ മുസ്താമുറ മൈക്രോഫോൺ മുസ്താ